0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മെത്രാൻമാർ ഒരു മിഷനറി ഹൃദയത്തിന് ഉടമകളായിരിക്കണം. പാപ്പ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചവരുമായി ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 10 തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ മെത്രാൻമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധബലി അർപ്പിക്കുകയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം സാഹോദര്യം ജീവിക്കുകയായിരുന്നുവെന്നും ഇത് ഒരു മെത്രാനും തന്റെ യാത്രയിൽ ഏകനല്ല എന്നത് എടുത്തു കാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാരും അവരുടെ സഭകളും എപ്പോഴും തന്റെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കുമെന്നും തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും മെത്രാന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ ഇടയുണ്ടാകണമെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാർ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനോട് കൂടെയായിരിക്കുക എന്നതാണെന്ന് പാപ്പ ഊന്നിപ്പറഞ്ഞു. യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ നാം അവനോട് കൂടെയായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്നും അവിടുത്തെ ജനത്തെ നയിക്കുവാൻ എല്ലാ ദിവസവും അവനാൽ നയിക്കപ്പെടുവാൻ നാം സ്വയം അനുവദിക്കണമെന്നും പാപ്പ പറഞ്ഞു. വിശുദ്ധ കുർബാന, വചനവായന, പ്രാർത്ഥന എന്നിവയെല്ലാം ശിഷ്യന്റെ ലളിതമായ ഹൃദയത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കഴിയുവാൻ സാധിക്കുന്ന നിമിഷങ്ങളാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മെത്രാന്മാരുടെ ഹൃദയം കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ മാത്രമാണ് സേവനങ്ങൾ കൂടുതൽ ശാന്തവും സ്വതന്ത്രവും ഫലപ്രദവുമാകുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുക, അവരുടെ പേരുകൾ പഠിക്കുക, അവരുടെ ജീവിതകഥകൾ കേൾക്കുക, നിങ്ങൾക്ക് കഴിയുമ്പോഴെല്ലാം അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക. പാപ്പ മെത്രാന്മാരെ ഉദ്ബോധിപ്പിച്ചു. ഓരോ പ്രാദേശിക സഭകളിലെയും വൈദികരെ സ്നേഹിക്കണമെന്നും മെത്രാന്മാരെ പാപ്പ പ്രത്യേകം അനുസ്മരിപ്പിച്ചു. മെത്രാന്മാരിൽ വൈദികർക്ക് തങ്ങളുടെ ഒരു പിതാവിനെയും സഹോദരനെയും കണ്ടെത്തുവാൻ സാധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വൈദികർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നും അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർ ചെയ്യുന്ന നന്മപ്രവൃത്തികളിൽ സന്തോഷിക്കണമെന്നും പ്രായമായവരോടും രോഗികളോടും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നുമുള്ള ഉപദേശങ്ങളും പാപ്പ മെത്രാന്മാർക്ക് നൽകി. സമാധാനത്തിന്റെ ഭവന നിർമ്മാതാക്കളാകുവാൻ നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു പാപ്പ. സെപ്റ്റംബർ മാസം 9 തീയതി ആരംഭിച്ച് 11 തീയതി വെള്ളിയാഴ്ച വരെ റോമിലെ സെറാഫിക്കുമിൽ വെച്ച് നടക്കുന്ന കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നോൺ വയലൻസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടിയ ലിയോ 14 പാപ്പയുടെ ടെലിഗ്രാം സന്ദേശം അയച്ചു. സന്ദേശത്തിൽ ലോകമെമ്പാടും സമാധാനത്തിന്റെയും നീതിയുടെയും അനുരഞ്ജനത്തിന്റെയും ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യം തുടരുവാൻ അംഗങ്ങളെ പാപ്പ പ്രത്യേകമായി ആഹ്വാനം ചെയ്തു. സംവാദത്തിലൂടെ ശത്രുത ഇല്ലാതാക്കുവാൻ പഠിക്കണമെന്നും നീതി നടപ്പാക്കപ്പെടുന്നതും ക്ഷമ സംരക്ഷിക്കപ്പെടുന്നതുമായ സമാധാന ഭവനങ്ങളുടെ നിർമ്മാതാക്കളായി ഏവരും മാറണമെന്നും സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. റോമൻ രൂപതയുടെ അജപാലന വർഷം പാപ്പ ഉദ്ഘാടനം ചെയ്യും. റോം രൂപതയുടെ പുതിയ അജപാലന വർഷത്തിന് ലിയോ 14 പാപ്പ തുടക്കം കുറിക്കും. സെപ്റ്റംബർ മാസം 18 തീയതി റോമിലെ സെയിന്റ് ജോൺ ലാറ്ററൻ ബസലിക്കയിൽ വെച്ചാണ് രൂപത അസംബ്ലി നടക്കുക. തദവസരത്തിൽ റോം രൂപതയിലെ ഓരോ ഇടവകയിൽ നിന്നും പ്രതിനിധികളും അസംബ്ലിയിൽ പങ്കെടുക്കും. പുതിയ അജപാലന വർഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന യോഗമായിരിക്കും ഇത് എന്ന് കർദിനാൾ ബാൽദോ റെയ്ന രൂപത അസംബ്ലിക്കുള്ള ക്ഷണക്കത്തിൽ എടുത്തു പറയുന്നു. വത്തിക്കാൻ ലൈബ്രറിയിലെ പ്രദർശനം പാപ്പ ഉദ്ഘാടനം ചെയ്യും. ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ മാസം 14 തീയതി ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്യും. ഇത്തവണത്തെ പ്രദർശനം ജലം ആക്വ എന്ന പ്രമേയത്തിലാണ് നടക്കുന്നത്. മനുഷ്യരാശിയുടെ ഭയങ്ങളുടെയും പ്രതീക്ഷകളുടെയും കണ്ണാടിയായി പ്രകൃതിയുടെ ഓരോ ഘടകങ്ങളെയും കുറിച്ച് ഈ പ്രദർശനവേളയിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ജീവൻ നൽകുന്ന ഒരു ഘടകവും അതേസമയം ഒരു വിനാശകരമായ ശക്തിയും എന്ന നിലയിൽ ജലത്തെ വിവരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രദർശനം നടക്കുന്നത്. കാലാവസ്ഥാ ദുരന്തങ്ങൾ സ്കൂൾ പഠനം തടസ്സപ്പെടുത്തുന്നു, യുനിസെഫ് സംഘടന. കാലാവസ്ഥാ ദുരന്തങ്ങളെ തുടർന്ന് 2025 ലോകമെമ്പാടുമായി 17.1 കോടിയിലധികം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതായി യുനിസെഫിന്റെ പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളിൽ ഏകദേശം 10 പേരിൽ ഒരാൾക്ക് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം നേരിട്ടതായും പറയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ലിയോ പതിമൂന്നാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്.

സാമൂഹിക വിഷയങ്ങളിന്മേൽ കത്തോലിക്ക തിരുസഭയുടെ പ്രതികരണങ്ങളെ തികച്ചും രാഷ്ട്രീയമായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ആത്മീയതയുടെ ഒരു സാമൂഹിക മാനം അടിവരയിട്ടുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ചോദിക്കുന്ന ഒരു വിശ്വവിഖ്യാതമായ സമസ്യയുണ്ട്. അത് ഇപ്രകാരമാണ്: അപ്പോൾ പിന്നെ നാം എങ്ങനെ ജീവിക്കും? ആഗോളതലത്തിൽ സാമ്പത്തിക രംഗം തകരുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരും പട്ടിണി അനുഭവിക്കുകയും തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന 1882 കാലഘട്ടത്തിലാണ് ടോൾസ്റ്റോയ് ഈ ചോദ്യമുന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സമൂഹത്തിലും സമൂലമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. വ്യാവസായിക വിപ്ലവം അതിന്റെ ഉച്ചസ്ഥായിയിൽ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന സമയം. ഇപ്രകാരം വ്യതിയാനങ്ങളുടെ വേലിയേറ്റത്തിൽ മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ആത്മീയ ആചാര്യൻ ലിയോ 13-ാമൻ പാപ്പ മനുഷ്യന്റെ വേദനകൾ അറിയുവാനും അവരെ സഹായിക്കുവാനും സഭയ്ക്ക് കടമയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ ഈ സാമൂഹിക മാനത്തിന് പുതിയ ഒരു ഉണർവ് നൽകി. റേരും നൊവാരും എന്ന ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14-ാമൻ പാപ്പ പല അവസരങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ റോമ നഗരത്തിന്റെ സ്വീകരണവും ആദരവും ഏറ്റുവാങ്ങിയ അവസരത്തിൽ റോമൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റി താൻ ബോധ്യമുള്ളവനാണെന്ന് പറഞ്ഞ പാപ്പ ദൈവജനത്തിന്റെ വിശ്വാസ ജീവിതവും സമൂഹത്തിന്റെ പൊതുനന്മയുമാണ് തന്റെ മുൻഗണനാ വിഷയങ്ങളെന്നും അടിവരയിട്ട് പറഞ്ഞു. പൊതുനന്മയ്ക്കുവേണ്ടി സഭയും നഗരഭരണവും തങ്ങളുടെ സ്ഥാപന പരിതസ്ഥിതിയിൽ സഹകാരികളായി വർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞിരുന്നു. ഇത് ലിയോ 13-ാമൻ പാപ്പ തുടങ്ങിവെച്ച വലിയ ഒരു ദൗത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനത്തിന്റെ പുനർവായന കത്തോലിക്കർ എന്ന നിലയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സഭയുടെ മാതൃഭാവത്തെ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിന്റെ 22-ാം ഖണ്ഡികയിൽ എടുത്തു പറയുന്നുണ്ട്. അതായത്, ഒരു നല്ല അമ്മയെപ്പോലെ മക്കളെ ഉപദേശിക്കുവാനും നേർവഴിക്ക് നടത്തുവാനുമുള്ള സഭയുടെ കടമയെയാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോഴെങ്കിലും സഭയ്ക്കെതിരെയുള്ള ഒരു ആക്ഷേപം നിയമങ്ങളുടെ അതിപ്രസരമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ പാലിക്കേണ്ടുന്ന ധാർമ്മികമായ നിയമങ്ങളും തത്വങ്ങളും ഇന്ന് ഏറെ ചർച്ചകൾക്ക് വശംവദമാകുന്നു. ചാക്രിക ലേഖനം ഈ സഭയുടെ മാതൃവാത്സല്യത്തോടെയുള്ള പഠനങ്ങൾ പ്രഥമമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഇടയന്മാരായ മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയുമാണെന്നും എടുത്തു പറയുമ്പോൾ ഇക്കൂട്ടർ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റിയും അടിവരയിടുന്നു. എന്നാൽ ഇതൊരു ഭാരപ്പെടുത്തുന്ന ജീവിതക്രമങ്ങളല്ല, മറിച്ച് ദൈവിക പാതയിൽ സഞ്ചരിക്കുന്നതിന് യേശു തന്നെ കാണിച്ചുതന്ന സ്നേഹത്തിന്റെ മാർഗങ്ങളാണെന്നും ചാക്രിക ലേഖനം പഠിപ്പിക്കുന്നു. പുരോഹിതരും മെത്രാന്മാരും ഇപ്രകാരം യേശുവിന്റെ വചനങ്ങളിലൂടെയാവണം ജനത്തെ പഠിപ്പിക്കണമെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തെയും അയൽക്കാരെയും പരമോന്നതവും അതുല്യവുമായ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നും ലേഖനം എടുത്തു പറയുന്നു. മറ്റൊന്ന് ക്രൈസ്തവമായ സമൂഹ നവീകരണമാണ്. ക്രിസ്തുമതം കൊണ്ടുവന്ന വലിയൊരു പരിവർത്തനമെന്നത് പരനും അപരനും വേണ്ടി നരനായ ഒരു ദൈവം താഴേക്ക് ഇറങ്ങിവന്നു എന്നുള്ളതാണ്. താൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നത് ക്രൈസ്തവമല്ല എന്നും പാപ്പ പ്രത്യേകം പറയുന്നു. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയ ഒരു ജനതയ്ക്ക് യേശുവിന്റെ സാമീപ്യം കൊണ്ട് ഉത്ഥാനത്തിന്റെ മഹത്വം കാട്ടിക്കൊടുത്തതും സമൂഹത്തിന്റെ പരിവർത്തനം സാധ്യമാക്കുന്നതായിരുന്നു. ഒരു ജീർണിച്ച സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് യേശുവിന്റെ ഈ സ്നേഹത്തിന്റെ സുവിശേഷം കാരണമായി എന്നത് ഈ ലേഖനം വളരെ പ്രത്യേകമായി അടിവരയിടുന്നു. ഇതാണ് യഥാർത്ഥ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. സഭയുടെ പരിചരണം ആത്മാക്കളുടെ രക്ഷയെ പൂർണമായും ലക്ഷ്യം വച്ചുള്ളതാണെന്നും അത് ധാർമ്മികവും ഭൗമികവുമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുന്നു എന്നുമുള്ള പ്രചാരണങ്ങൾ ഇന്നെന്ന പോലെ
ലിയോ 13-ാമൻ പാപ്പയുടെ കാലത്തും നിലനിന്നിരുന്നുവെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തൊഴിലാളിവർഗം അവരുടെ അസന്തുഷ്ടമായ അവസ്ഥയിൽ നിന്നും പുറത്തുവരണമെന്നും അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തണമെന്നും എക്കാലത്തും എല്ലാവരെയും കാൾ അധികമായി ആഗ്രഹിച്ചത് അമ്മയായ സഭ തന്നെയാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലാളിവർഗത്തിന്റെ ഉന്നമനത്തിനായി ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആദ്യ ക്രിസ്തീയ മാർഗം സാഹോദര്യത്തിന്റേതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്ന ആദ്യ ക്രിസ്തീയ സമൂഹത്തിന്റെ മാതൃകയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സമൂഹത്തിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സഭ തന്നെ വിവിധ ആളുകളെ നിയോഗിക്കുകയും കൂട്ടായ്മയിൽ ശേഖരിക്കപ്പെടുന്ന വസ്തുക്കൾ ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും അപ്രകാരം സഭ സമൂഹത്തിന്റെ ഉന്നമനത്തിനുവേണ്ടി വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർഗമാണ് ലിയോ 13-ാമൻ പാപ്പായും മുൻപോട്ടുവയ്ക്കുന്നത്. ദരിദ്രരുടെയും ധനികരുടെയും പൊതുവായ അമ്മ, ദാനധർമ്മത്തിന്റെ വീരത്വത്തിന് പ്രചോദനവും ഉണർത്തലും നൽകിയ മാതാവ് എന്നൊക്കെ സഭയെ വിശേഷിപ്പിച്ചതും ഈ ചാക്രിക ലേഖനം തന്നെയാണ്. സഭയോടൊപ്പം തൊഴിലാളിവർഗത്തിന്റെ അവകാശങ്ങൾക്കായി രാഷ്ട്രത്തിന്റെ കടമയും ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് മാനുഷികമായ മാർഗങ്ങളും ആവശ്യമാണ് എന്നതിനാൽ സമൂഹത്തിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ബാധ്യസ്ഥരാണെന്ന് ലേഖനം അടിവരയിടുന്നു. ഒരുപക്ഷെ ജൂബിലി വർഷത്തിന്റെ സന്ദേശം അടിവരയിട്ടുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പായും വിവിധ സർക്കാരുകൾക്ക് നൽകുന്ന ആഹ്വാനവും സ്മരണയുടേതാണ്. തിരഞ്ഞെടുത്ത ജനങ്ങളെയും അവരുടെ ജീവിത അവസ്ഥകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അപ്രകാരം മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ഓരോ രാഷ്ട്രത്തിനും കടമയുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രങ്ങളുടെ അഭിവൃദ്ധി പ്രത്യേകിച്ചും നല്ല ധാർമ്മികതയിൽ നിന്നും കുടുംബത്തിന്റെ നല്ല ക്രമത്തിൽ നിന്നും മതത്തിന്റെയും നീതിയുടെയും ആചരണത്തിൽ നിന്നും മിതമായ നികുതിയിൽ നിന്നും പൊതുഭാരങ്ങളുടെ തുല്യമായ വിതരണത്തിൽ നിന്നും വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും പുരോഗതിയിൽ നിന്നും കൃഷിയുടെ അഭിവൃദ്ധിയിൽ നിന്നും മറ്റ് സമാനമായ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതാണെന്ന് ലേഖനം പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലാളിവർഗം സ്വാഭാവിക അവകാശത്താൽ പൗരന്മാരാണെന്നും അതിനാൽ തൊഴിലാളികളുടെ ക്ഷേമം കൃത്യമായി പരിപാലിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കർശനമായ കടമയാണെന്നും അല്ലാത്ത പക്ഷം ഒരാളുടെ നീതിയെ ഹനിക്കുകയാണ് ചെയ്യുന്നതെന്നും ലിയോ 13-ാമൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ സർക്കാരുകൾ മാറ്റപ്പെടുമ്പോഴും ഈ അവകാശങ്ങളുടെ സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഏറെ ആവശ്യമാണ്. തൊഴിലാളികളുടെ അധ്വാനമാണ് ദേശീയ സമ്പത്തിനെ രൂപപ്പെടുത്തുന്നതെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ദൈവിക പരമാധികാരത്തിൽ ഒരു പ്രത്യേക പങ്കാളിത്തമാണ് ഇതെന്നും പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ഇത് പൗരന്മാരെയും കുടുംബങ്ങളെയും യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ് കൈവരുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. അതിനാൽ പരസ്പരം അടിച്ചമർത്താതെ പരസ്പരം കെട്ടിപ്പടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാനും ലിയോ 13-ാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ലിയോ 14-ാമൻ പാപ്പയും തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ ഭാഗമായും കണക്കാക്കിയിരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. റെൻസൻ കെങ്കിരത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മജോ വർഗീസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മെത്രാൻമാർ ഒരു മിഷനറി ഹൃദയത്തിന് ഉടമകളായിരിക്കണം. പാപ്പ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചവരുമായി ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 10 തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ മെത്രാൻമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം സാഹോദര്യം ജീവിക്കുകയായിരുന്നുവെന്നും ഇത് ഒരു മെത്രാനും തന്റെ യാത്രയിൽ ഏകനല്ല എന്നത് എടുത്തു കാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാരും അവരുടെ സഭകളും എപ്പോഴും തന്റെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കുമെന്നും തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും മെത്രാന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ ഇടയുണ്ടാകണമെന്നും പാപ്പ പറഞ്ഞു. മെത്രാന്മാർ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനോട് കൂടെയായിരിക്കുക എന്നതാണെന്ന് പാപ്പ ഊന്നിപ്പറഞ്ഞു. യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ നാം അവനോട് കൂടെയായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്നും അവിടുത്തെ ജനത്തെ നയിക്കുവാൻ എല്ലാ ദിവസവും അവനാൽ നയിക്കപ്പെടുവാൻ നാം സ്വയം അനുവദിക്കണമെന്നും പാപ്പ പറഞ്ഞു. വിശുദ്ധ കുർബാന, വചനവായന, പ്രാർത്ഥന എന്നിവയെല്ലാം ശിഷ്യന്റെ ലളിതമായ ഹൃദയത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കഴിയുവാൻ സാധിക്കുന്ന നിമിഷങ്ങളാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മെത്രാന്മാരുടെ ഹൃദയം കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ മാത്രമാണ് സേവനങ്ങൾ കൂടുതൽ ശാന്തവും സ്വതന്ത്രവും ഫലപ്രദവുമാകുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുക, അവരുടെ പേരുകൾ പഠിക്കുക, അവരുടെ ജീവിതകഥകൾ കേൾക്കുക, നിങ്ങൾക്ക് കഴിയുമ്പോഴെല്ലാം അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക. പാപ്പ മെത്രാന്മാരെ ഉദ്ബോധിപ്പിച്ചു. ഓരോ പ്രാദേശിക സഭകളിലെയും വൈദികരെ സ്നേഹിക്കണമെന്നും മെത്രാന്മാരെ പാപ്പ പ്രത്യേകം അനുസ്മരിപ്പിച്ചു. മെത്രാന്മാരിൽ വൈദികർക്ക് തങ്ങളുടെ ഒരു പിതാവിനെയും സഹോദരനെയും കണ്ടെത്തുവാൻ സാധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വൈദികർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നും അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർ ചെയ്യുന്ന നന്മപ്രവൃത്തികളിൽ സന്തോഷിക്കണമെന്നും പ്രായമായവരോടും രോഗികളോടും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നുമുള്ള ഉപദേശങ്ങളും പാപ്പ മെത്രാന്മാർക്ക് നൽകി. സമാധാനത്തിന്റെ ഭവന നിർമ്മാതാക്കളാകുവാൻ നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു പാപ്പ. സെപ്റ്റംബർ മാസം 9 തീയതി ആരംഭിച്ച് 11 തീയതി വെള്ളിയാഴ്ച വരെ റോമിലെ സെറാഫിക്കുമിൽ വെച്ച് നടക്കുന്ന കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നോൺ വയലൻസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടിയ ലിയോ 14 പാപ്പായുടെ ടെലിഗ്രാം സന്ദേശം അയച്ചു. സന്ദേശത്തിൽ ലോകമെമ്പാടും സമാധാനത്തിന്റെയും നീതിയുടെയും അനുരഞ്ജനത്തിന്റെയും ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യം തുടരുവാൻ അംഗങ്ങളെ പാപ്പ പ്രത്യേകമായി ആഹ്വാനം ചെയ്തു. സംവാദത്തിലൂടെ ശത്രുത ഇല്ലാതാക്കുവാൻ പഠിക്കണമെന്നും നീതി നടപ്പാക്കപ്പെടുന്നതും ക്ഷമ സംരക്ഷിക്കപ്പെടുന്നതുമായ സമാധാന ഭവനങ്ങളുടെ നിർമ്മാതാക്കളായി ഏവരും മാറണമെന്നും സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. റോമൻ രൂപതയുടെ അജപാലന വർഷം പാപ്പ ഉദ്ഘാടനം ചെയ്യും. റോം രൂപതയുടെ പുതിയ അജപാലന വർഷത്തിന് ലിയോ 14 പാപ്പ തുടക്കം കുറിക്കും. സെപ്റ്റംബർ മാസം 18 തീയതി റോമിലെ സെയിന്റ് ജോൺ ലാറ്ററൻ ബസലിക്കയിൽ വെച്ചാണ് രൂപത അസംബ്ലി നടക്കുക. തദവസരത്തിൽ റോം രൂപതയിലെ ഓരോ ഇടവകയിൽ നിന്നും പ്രതിനിധികളും അസംബ്ലിയിൽ പങ്കെടുക്കും. പുതിയ അജപാലന വർഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന യോഗമായിരിക്കും ഇത് എന്ന് കർദിനാൾ ബാൽദോ റെയ്ന രൂപത അസംബ്ലിക്കുള്ള ക്ഷണക്കത്തിൽ എടുത്തു പറയുന്നു. വത്തിക്കാൻ ലൈബ്രറിയിലെ പ്രദർശനം പാപ്പ ഉദ്ഘാടനം ചെയ്യും. ദുരന്തവും അത്ഭുതവും എന്ന പേരിൽ വത്തിക്കാൻ ലൈബ്രറിയിൽ ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്ന പ്രദർശന പരമ്പര ഈ വർഷം സെപ്റ്റംബർ മാസം 14 തീയതി ലിയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്യും. ഇത്തവണത്തെ പ്രദർശനം ജലം ആക്വ എന്ന പ്രമേയത്തിലാണ് നടക്കുന്നത്. മനുഷ്യരാശിയുടെ ഭയങ്ങളുടെയും പ്രതീക്ഷകളുടെയും കണ്ണാടിയായി പ്രകൃതിയുടെ ഓരോ ഘടകങ്ങളെയും കുറിച്ച് ഈ പ്രദർശനവേളയിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ജീവൻ നൽകുന്ന ഒരു ഘടകവും അതേസമയം ഒരു വിനാശകരമായ ശക്തിയും എന്ന നിലയിൽ ജലത്തെ വിവരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രദർശനം നടക്കുന്നത്. കാലാവസ്ഥാ ദുരന്തങ്ങൾ സ്കൂൾ പഠനം തടസ്സപ്പെടുത്തുന്നു, യുനിസെഫ് സംഘടന. കാലാവസ്ഥാ ദുരന്തങ്ങളെ തുടർന്ന് 2025 ലോകമെമ്പാടുമായി 17.1 കോടിയിലധികം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതായി യുനിസെഫിന്റെ പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളിൽ ഏകദേശം 10 പേരിൽ ഒരാൾക്ക് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം നേരിട്ടതായും പറയുന്നു.

സാമൂഹിക വിഷയങ്ങളിന്മേൽ കത്തോലിക്ക തിരുസഭയുടെ പ്രതികരണങ്ങളെ തികച്ചും രാഷ്ട്രീയമായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ആത്മീയതയുടെ ഒരു സാമൂഹിക മാനം അടിവരയിട്ടുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ചോദിക്കുന്ന ഒരു വിശ്വവിഖ്യാതമായ സമസ്യയുണ്ട്. അത് ഇപ്രകാരമാണ്: അപ്പോൾ പിന്നെ നാം എങ്ങനെ ജീവിക്കും? ആഗോളതലത്തിൽ സാമ്പത്തിക രംഗം തകരുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരും പട്ടിണി അനുഭവിക്കുകയും തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന 1882 കാലഘട്ടത്തിലാണ് ടോൾസ്റ്റോയ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സമൂഹത്തിലും സമൂലമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. വ്യാവസായിക വിപ്ലവം അതിന്റെ ഉച്ചസ്ഥായിയിൽ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന സമയം. ഇപ്രകാരം വ്യതിയാനങ്ങളുടെ വേലിയേറ്റത്തിൽ മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ആത്മീയ ആചാര്യൻ ലിയോ 13-ാമൻ പാപ്പ മനുഷ്യന്റെ വേദനകൾ അറിയുവാനും അവരെ സഹായിക്കുവാനും സഭയ്ക്ക് കടമയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് സഭയുടെ ഈ സാമൂഹിക മാനത്തിന് പുതിയ ഒരു ഉണർവ് നൽകി. റേരും നൊവാരും എന്ന ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14-ാമൻ പാപ്പ പല അവസരങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മെയ്മാസം 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ റോമ നഗരത്തിന്റെ സ്വീകരണവും ആദരവും ഏറ്റുവാങ്ങിയ അവസരത്തിൽ റോമൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റി താൻ ബോധ്യമുള്ളവനാണെന്ന് പറഞ്ഞ പാപ്പ ദൈവജനത്തിന്റെ വിശ്വാസ ജീവിതവും സമൂഹത്തിന്റെ പൊതുനന്മയുമാണ് തന്റെ മുൻഗണനാ വിഷയങ്ങളെന്നും അടിവരയിട്ടു പറഞ്ഞു. പൊതുനന്മയ്ക്കുവേണ്ടി സഭയും നഗരഭരണവും തങ്ങളുടെ സ്ഥാപന പരിതസ്ഥിതിയിൽ സഹകാരികളായി വർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞിരുന്നു. ഇത് ലിയോ 13-ാമൻ പാപ്പ തുടങ്ങിവെച്ച വലിയ ഒരു ദൗത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനത്തിന്റെ പുനർവായന കത്തോലിക്കർ എന്ന നിലയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സഭയുടെ മാതൃഭാവത്തെ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിന്റെ 22-ാം ഖണ്ഡികയിൽ എടുത്തു പറയുന്നുണ്ട്. അതായത്, ഒരു നല്ല അമ്മയെപ്പോലെ മക്കളെ ഉപദേശിക്കുവാനും നേർവഴിക്ക് നടത്തുവാനുമുള്ള സഭയുടെ കടമയെയാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോഴെങ്കിലും സഭയ്ക്കെതിരെയുള്ള ഒരു ആക്ഷേപം നിയമങ്ങളുടെ അതിപ്രസരമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ പാലിക്കേണ്ടുന്ന ധാർമ്മികമായ നിയമങ്ങളും തത്വങ്ങളും ഇന്ന് ഏറെ ചർച്ചകൾക്ക് വശംവദമാകുന്നു. ചാക്രിക ലേഖനം ഈ സഭയുടെ മാതൃവാത്സല്യത്തോടെയുള്ള പഠനങ്ങൾ പ്രഥമമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഇടയന്മാരായ മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയുമാണെന്നും എടുത്തു പറയുമ്പോൾ ഇക്കൂട്ടർ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെപ്പറ്റിയും അടിവരയിടുന്നു. എന്നാൽ ഇതൊരു ഭാരപ്പെടുത്തുന്ന ജീവിതക്രമങ്ങളല്ല, മറിച്ച് ദൈവിക പാതയിൽ സഞ്ചരിക്കുന്നതിന് യേശു തന്നെ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാർഗങ്ങളാണെന്നും ചാക്രിക ലേഖനം പഠിപ്പിക്കുന്നു. പുരോഹിതരും മെത്രാന്മാരും ഇപ്രകാരം യേശുവിന്റെ വചനങ്ങളിലൂടെയാവണം ജനത്തെ പഠിപ്പിക്കണമെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തെയും അയൽക്കാരെയും പരമോന്നതവും അതുല്യവുമായ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നും ലേഖനം എടുത്തു പറയുന്നു. മറ്റൊന്ന് ക്രൈസ്തവമായ സമൂഹ നവീകരണമാണ്. ക്രിസ്തുമതം കൊണ്ടുവന്ന വലിയൊരു പരിവർത്തനമെന്നത് പരനും അപരനും വേണ്ടി നരനായ ഒരു ദൈവം താഴേക്ക് ഇറങ്ങിവന്നു എന്നുള്ളതാണ്. താൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നത് ക്രൈസ്തവമല്ല എന്നും പാപ്പ പ്രത്യേകം പറയുന്നു. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയ ഒരു ജനതയ്ക്ക് യേശുവിന്റെ സാമീപ്യം കൊണ്ട് ഉത്ഥാനത്തിന്റെ മഹത്വം കാട്ടിക്കൊടുത്തതും സമൂഹത്തിന്റെ പരിവർത്തനം സാധ്യമാക്കുന്നതായിരുന്നു. ഒരു ജീർണിച്ച സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് യേശുവിന്റെ ഈ സ്നേഹത്തിന്റെ സുവിശേഷം കാരണമായി എന്നത് ഈ ലേഖനം വളരെ പ്രത്യേകമായി അടിവരയിടുന്നു. ഇതാണ് യഥാർത്ഥ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. സഭയുടെ പരിചരണം ആത്മാക്കളുടെ രക്ഷയെ പൂർണമായും ലക്ഷ്യം വച്ചുള്ളതാണെന്നും അത്

ധാർമ്മികവും ഭൗമികവുമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുന്നു എന്നുമുള്ള പ്രചാരണങ്ങൾ ഇന്നെന്ന പോലെ ലിയോ 13-ാമൻ പാപ്പായുടെ കാലത്തും നിലനിന്നിരുന്നുവെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തൊഴിലാളിവർഗം അവരുടെ അസന്തുഷ്ടമായ അവസ്ഥയിൽ നിന്നും പുറത്തുവരണമെന്നും അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തണമെന്നും എക്കാലത്തും എല്ലാവരെയും കാൾ അധികമായി ആഗ്രഹിച്ചത് അമ്മയായ സഭ തന്നെയാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലാളിവർഗത്തിന്റെ ഉന്നമനത്തിനായി ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആദ്യ ക്രിസ്തീയ മാർഗം സാഹോദര്യത്തിന്റേതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്ന ആദ്യ ക്രിസ്തീയ സമൂഹത്തിന്റെ മാതൃകയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സമൂഹത്തിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സഭ തന്നെ വിവിധ ആളുകളെ നിയോഗിക്കുകയും കൂട്ടായ്മയിൽ ശേഖരിക്കപ്പെടുന്ന വസ്തുക്കൾ ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും അപ്രകാരം സഭ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർഗമാണ് ലിയോ 13-ാമൻ പാപ്പായും മുൻപോട്ടുവയ്ക്കുന്നത്. ദരിദ്രരുടെയും ധനികരുടെയും പൊതുവായ അമ്മ, ദാനധർമ്മത്തിന്റെ വീരത്വത്തിന് പ്രചോദനവും ഉണർത്തലും നൽകിയ മാതാവ് എന്നൊക്കെ സഭയെ വിശേഷിപ്പിച്ചതും ഈ ചാക്രിക ലേഖനം തന്നെയാണ്. സഭയോടൊപ്പം തൊഴിലാളിവർഗത്തിന്റെ അവകാശങ്ങൾക്കായി രാഷ്ട്രത്തിന്റെ കടമയും ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് മാനുഷികമായ മാർഗങ്ങളും ആവശ്യമാണ് എന്നതിനാൽ സമൂഹത്തിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ബാധ്യസ്ഥരാണെന്ന് ലേഖനം അടിവരയിടുന്നു. ഒരുപക്ഷേ ജൂബിലി വർഷത്തിന്റെ സന്ദേശം അടിവരയിട്ടുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പായും വിവിധ സർക്കാരുകൾക്ക് നൽകുന്ന ആഹ്വാനവും സ്മരണയുടേതാണ്. തിരഞ്ഞെടുത്ത ജനങ്ങളെയും അവരുടെ ജീവിത അവസ്ഥകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അപ്രകാരം മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ഓരോ രാഷ്ട്രത്തിനും കടമയുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രങ്ങളുടെ അഭിവൃദ്ധി പ്രത്യേകിച്ചും നല്ല ധാർമ്മികതയിൽ നിന്നും കുടുംബത്തിന്റെ നല്ല ക്രമത്തിൽ നിന്നും മതത്തിന്റെയും നീതിയുടെയും ആചരണത്തിൽ നിന്നും മിതമായ നികുതിയിൽ നിന്നും പൊതുഭാരങ്ങളുടെ തുല്യമായ വിതരണത്തിൽ നിന്നും വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും പുരോഗതിയിൽ നിന്നും കൃഷിയുടെ അഭിവൃദ്ധിയിൽ നിന്നും മറ്റ് സമാനമായ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതാണെന്ന് ലേഖനം പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലാളിവർഗം സ്വാഭാവിക അവകാശത്താൽ പൗരന്മാരാണെന്നും അതിനാൽ തൊഴിലാളികളുടെ ക്ഷേമം കൃത്യമായി പരിപാലിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കർശനമായ കടമയാണെന്നും അല്ലാത്ത പക്ഷം ഒരാളുടെ നീതിയെ ഹനിക്കുകയാണ് ചെയ്യുന്നതെന്നും ലിയോ 13-ാമൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ സർക്കാരുകൾ മാറ്റപ്പെടുമ്പോഴും ഈ അവകാശങ്ങളുടെ സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഏറെ ആവശ്യമാണ്. തൊഴിലാളികളുടെ അധ്വാനമാണ് ദേശീയ സമ്പത്തിനെ രൂപപ്പെടുത്തുന്നതെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ദൈവിക പരമാധികാരത്തിൽ ഒരു പ്രത്യേക പങ്കാളിത്തമാണ് ഇതെന്നും പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ഇത് പൗരന്മാരെയും കുടുംബങ്ങളെയും യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ് കൈവരുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. അതിനാൽ പരസ്പരം അടിച്ചമർത്താതെ പരസ്പരം കെട്ടിപ്പടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാനും ലിയോ 13-ാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ലിയോ 14-ാമൻ പാപ്പയും തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ ഭാഗമായും കണക്കാക്കിയിരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. റെൻസൻ കെങ്കിരേത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മജോ വർഗീസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല. കർദിനാൾ ജോർജ് കൂവക്കാട്. മുറിവേറ്റ ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വാഹകരായി തീരുവാൻ എല്ലാ മതങ്ങളിലെയും നേതാക്കൾ ഒരുമിച്ചു പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ മാസം 14 വരെ അർജന്റീനയിലെ ബ്യോനസ് ഐറസിൽ വെച്ച് നടക്കുന്ന വൈവിധ്യത്തിലെ സംഭാഷണം, സാഹോദര്യത്തിലേക്കുള്ളൊരു പങ്കിട്ട പാത എന്ന യോഗത്തിൽ വത്തിക്കാനിലെ മതാന്തര സംഭാഷണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് സംസാരിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സംവാദം സാഹോദര്യത്തിലേക്കുള്ള പങ്കുവയ്ക്കുന്ന യാത്രയായി മാറണമെന്നും സമാധാനം സാക്ഷാത്കരിക്കുവാൻ വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കർദിനാൾ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. ലോകം ഇന്ന് യുദ്ധവും സംഘർഷവും അനിശ്ചിതത്വവും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പരസ്പര ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല എന്നും യഥാർത്ഥവും ഉത്തരവാദിത്വമുള്ളതുമായ സംവാദത്തിലൂടെ മാത്രമാണ് സമാധാനത്തിലേക്ക് മുന്നേറുവാൻ കഴിയുകയെന്നും കർദിനാൾ പറഞ്ഞു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ മുൻവിധികളും വിവേചനങ്ങളും മാറ്റിവെച്ച് പരസ്പരം കേൾക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകണമെന്നും വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും മറ്റുള്ളവരെ തുല്യ അവകാശങ്ങളുള്ള സഹോദരങ്ങളായി അംഗീകരിക്കുകയാണ് സമാധാനത്തിന്റെ അടിത്തറയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മതാന്തര സംവാദങ്ങൾ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് ജീവിതത്തിൽ പ്രകടമാകണമെന്നും കർദിനാൾ കൂവക്കാട് വ്യക്തമാക്കി. ഭീകരാക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ. 2001 സെപ്റ്റംബർ മാസം 11 തീയതി അമേരിക്കയിൽ നടന്ന ഭീകര ആക്രമണങ്ങൾക്ക് 25 വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഭീകരവാദത്തിന്റെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് സാന്ത് എജീദിയോ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 11 തീയതി വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 8 മണിക്കാണ് റോമിലെ സാന്ത മരിയ ഇൻ ത്രസ്തേവരെ ബസിലിക്കയിൽ വെച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. ലോകത്തിലെ വിവിധയിടങ്ങളിൽ ഇന്നും തുടരുന്ന യുദ്ധങ്ങൾക്കും അക്രമങ്ങൾക്കും വിരാമമിട്ട് കൂടിക്കാഴ്ചയുടെയും സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് കൂടുതൽ ശക്തമായി മുന്നേറേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. 21 നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ വത്തിക്കാനിൽ സമ്മേളനം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ 21 നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സെപ്റ്റംബർ മാസം 15 തീയതി ചൊവ്വാഴ്ച റോമിലെ അഗസ്റ്റിനിയാനം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. ജീവത്യാഗം ചെയ്ത പുതിയ രക്തസാക്ഷികൾ ഏകദേശം 1700 പേരുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അവരുടെ വ്യക്തിത്വം, പ്രചോദനങ്ങൾ, ത്യാഗപ്രവർത്തികൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നതിനുവേണ്ടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. 21 നൂറ്റാണ്ട് രക്തസാക്ഷികളുടെ ഒരു പുതിയ കാലം എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. സഭ സാർവത്രികമാണ് എന്നതിന്റെ തെളിവാണ് എനിക്ക് ലഭിച്ച ഇടയ ശുശ്രൂഷ. മോൺസിഞ്ഞോർ ജോഷി പൊട്ടയ്ക്കൽ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായ മലയാളിയും കർമ്മലീത്ത സഭാംഗവുമായ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ ഭാഗമായി. തന്റെ അനുഭവങ്ങളും ജർമ്മനിയിലെ തന്റെ പുതിയ ദൌത്യങ്ങളെയും കുറിച്ച് അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിച്ചു. കോതമംഗലം രൂപതയിലെ മീൻകുന്നം ഇടവകയിൽ പരേതരായ പൊട്ടയ്ക്കൽ ജോർജ് എലിയാമ ദമ്പതികളുടെ മകനാണ് മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ. മെത്രാൻമാരുടെ സമ്മേളനത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുമായുള്ള കണ്ടുമുട്ടൽ ധാരാളം ആശയവിനിമയത്തിനും പരസ്പരമറിയുന്നതിനും അവസരമൊരുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇടയന്മാരായി പ്രവർത്തിക്കുന്നതിനും നാം എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണം തന്നെ ഏറെ വ്യക്തിപരമായി സ്പർശിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ കൂടെയുണ്ടായിരുന്നവരിൽ മ്യാൻമറിൽ നിന്നുള്ള ഒരു മെത്രാനുണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ സാഹചര്യം ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന നാട്ടിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിയത് തനിക്ക് ഏറെ പ്രചോദനം നൽകിയെന്ന് മോൺസിഞ്ഞോർ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാരുമായും സംസാരിക്കുവാൻ ഈ കോഴ്സിന്റെ സമയം ഉപകാരപ്രദമായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെക്സിക്കോയിൽ ഗ്വദലൂപ്പ ജൂബിലി വർഷം പ്രഖ്യാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പയിലെ പുതുക്കിയ ബസിലിക്കയുടെ സമർപ്പണത്തിന്റെയും പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിന്റെ കൈമാറ്റത്തിന്റെയും 50-ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെ അപ്പസ്തോലിക പെനിറ്റൻഷ്യറി വഴിയായി ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പ ജൂബിലി വർഷം അനുവദിച്ചതായി കർദിനാൾ കാർലോസ് അഗിയ റേത്തേസ് പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാന മാലിക

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കും പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല. കർദിനാൾ ജോർജ് കൂവക്കാട്. മുറിവേറ്റ ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വാഹകരായി തീരുവാൻ എല്ലാ മതങ്ങളിലെയും നേതാക്കൾ ഒരുമിച്ചു പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ മാസം 14 വരെ അർജന്റീനയിലെ ബ്യോനസ് ഐറസിൽ വെച്ച് നടക്കുന്ന വൈവിധ്യത്തിലെ സംഭാഷണം, സാഹോദര്യത്തിലേക്കുള്ളൊരു പങ്കിട്ട പാത എന്ന യോഗത്തിൽ വത്തിക്കാനിലെ മതാന്തര സംഭാഷണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് സംസാരിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സംവാദം സാഹോദര്യത്തിലേക്കുള്ള പങ്കുവയ്ക്കുന്ന യാത്രയായി മാറണമെന്നും സമാധാനം സാക്ഷാത്കരിക്കുവാൻ വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കർദിനാൾ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. ലോകം ഇന്ന് യുദ്ധവും സംഘർഷവും അനിശ്ചിതത്വവും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പരസ്പര ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല എന്നും യഥാർത്ഥവും ഉത്തരവാദിത്വമുള്ളതുമായ സംവാദത്തിലൂടെ മാത്രമാണ് സമാധാനത്തിലേക്ക് മുന്നേറുവാൻ കഴിയുകയെന്നും കർദിനാൾ പറഞ്ഞു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ മുൻവിധികളും വിവേചനങ്ങളും മാറ്റിവെച്ച് പരസ്പരം കേൾക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകണമെന്നും വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും മറ്റുള്ളവരെ തുല്യ അവകാശങ്ങളുള്ള സഹോദരങ്ങളായി അംഗീകരിക്കുകയാണ് സമാധാനത്തിന്റെ അടിത്തറയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മതാന്തര സംവാദങ്ങൾ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് ജീവിതത്തിൽ പ്രകടമാകണമെന്നും കർദിനാൾ കൂവക്കാട് വ്യക്തമാക്കി. ഭീകരാക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ. 2001 സെപ്റ്റംബർ മാസം 11 തീയതി അമേരിക്കയിൽ നടന്ന ഭീകര ആക്രമണങ്ങൾക്ക് 25 വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഭീകരവാദത്തിന്റെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് സാന്ത് എജീദിയോ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 11 തീയതി വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 8 മണിക്കാണ് റോമിലെ സാന്ത മരിയ ഇൻ ത്രസ്തേവരെ ബസിലിക്കയിൽ വെച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. ലോകത്തിലെ വിവിധയിടങ്ങളിൽ ഇന്നും തുടരുന്ന യുദ്ധങ്ങൾക്കും അക്രമങ്ങൾക്കും വിരാമമിട്ട് കൂടിക്കാഴ്ചയുടെയും സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് കൂടുതൽ ശക്തമായി മുന്നേറേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. 21 നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ, വത്തിക്കാനിൽ സമ്മേളനം. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ 21 നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സെപ്റ്റംബർ മാസം 15 തീയതി ചൊവ്വാഴ്ച റോമിലെ അഗസ്റ്റിനിയാനം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. ജീവത്യാഗം ചെയ്ത പുതിയ രക്തസാക്ഷികൾ ഏകദേശം 1700 പേരുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അവരുടെ വ്യക്തിത്വം, പ്രചോദനങ്ങൾ, ത്യാഗപ്രവർത്തികൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നതിനുവേണ്ടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. 21 നൂറ്റാണ്ട് രക്തസാക്ഷികളുടെ ഒരു പുതിയ കാലം എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. സഭ സാർവത്രികമാണ് എന്നതിന്റെ തെളിവാണ് എനിക്ക് ലഭിച്ച ഇടയ ശുശ്രൂഷ മോൺസിഞ്ഞോർ ജോഷി പൊട്ടയ്ക്കൽ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായ മെത്രാനായി അഭിഷിക്തനായ മലയാളിയും കർമ്മലീത്ത സഭാംഗവുമായ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ ഭാഗമായി. തന്റെ അനുഭവങ്ങളും ജർമ്മനിയിലെ തന്റെ പുതിയ ദൌത്യങ്ങളെയും കുറിച്ച് അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിച്ചു. കോതമംഗലം രൂപതയിലെ മീൻകുന്നം ഇടവകയിൽ പരേതരായ പൊട്ടയ്ക്കൽ ജോർജ് എലിയാമ ദമ്പതികളുടെ മകനാണ് മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ. മെത്രാൻമാരുടെ സമ്മേളനത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുമായുള്ള കണ്ടുമുട്ടൽ ധാരാളം ആശയവിനിമയത്തിനും പരസ്പരം അറിയുന്നതിനും അവസരമൊരുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇടയന്മാരായി പ്രവർത്തിക്കുന്നതിനും നാം എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണം തന്നെ ഏറെ വ്യക്തിപരമായി സ്പർശിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ കൂടെയുണ്ടായിരുന്നവരിൽ മ്യാൻമറിൽ നിന്നുള്ള ഒരു മെത്രാനുണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ സാഹചര്യം ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന നാട്ടിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിയത് തനിക്ക് ഏറെ പ്രചോദനം നൽകിയെന്ന് മോൺസിഞ്ഞോർ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാരുമായും സംസാരിക്കുവാൻ ഈ കോഴ്സിന്റെ സമയം ഉപകാരപ്രദമായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെക്സിക്കോയിൽ ഗ്വദലൂപ്പ ജൂബിലി വർഷം പ്രഖ്യാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പയിലെ പുതുക്കിയ ബസിലിക്കയുടെ സമർപ്പണത്തിന്റെയും പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിന്റെ കൈമാറ്റത്തിന്റെയും 50-ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെ അപ്പസ്തോലിക പെനിറ്റൻഷ്യറി വഴിയായി ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പ ജൂബിലി വർഷം അനുവദിച്ചതായി കർദിനാൾ കാർലോസ് അഗിയറേത്തെസ് പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കം പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.